0: കവിതാങ്കുലാവ്
1: ലൈവ് എഫ് എം
2: സൈബർ അവകാശേ ലാംഗ് ഗസ്മ ലൈവ് എഫ് എം.